സുഹൃത്തുക്കളെ, ഞാനിപ്പോ കാലാപ്പാനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജയിലിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. എന്റെ മുൻപിൽ ഒരു ഭീകരരൂപിയായി ജയിലും നിൽക്കുകയാണ്. ഇരുട്ട് വീണുകിടക്കുന്ന സെല്ലുകളിൽ നിന്ന് അടക്കിപ്പിടിച്ച തേങ്ങലുകൾ കേൾക്കുന്നുണ്ടോ? പ്രഭാതത്തിൽ ഇളങ്കാറ്റിൽ ചോരയുടെ മണമുണ്ടോ? ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പ്രിയദർശൻ ഒരു തമാശ ചിത്രം എടുക്കാനാവുമോ? പിന്നീടാണ് അറിഞ്ഞത് സംഗതി തമാശയല്ലെന്ന്. തമാശകളില്ലാത്തൊരു പ്രിയൻ ചിത്രമോ? അതെ, കാലാപ്പാനിയിൽ മുൻതൂക്കം മറ്റു പലതിനുമാണ്. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കൂട്ടത്തിലാണ് ഞാനും. ക്രമേണ ഞാൻ അറിഞ്ഞു, ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കഥ യഥാർത്ഥത്തിൽ നടന്നതാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭം തൊട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെയുള്ള കാലം. കഥ പറയൂ. കഥ പറഞ്ഞു തന്നു. കഥ കേട്ട് ഞാൻ വികാരഭരിതനായിപ്പോയി. സംവിധായകൻ പറഞ്ഞു, അന്നത്തെ വസ്ത്രധാരണം, കെട്ടിടങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ഇവയൊക്കെ മാസങ്ങളോളം ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. അങ്ങനെ സംസാരിക്കവേ ഗോവർദ്ധന്റെ പോയകാല നൊമ്പരങ്ങളായി ഒരു ഗാനം അവിടെ കൊഴുകിയെത്തി.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള

അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദം.

മായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

ಸಾಗ ಪಾಗ ನೀ ಸಾಗ ಪಾಗ ನೀ ಆಗ ನೀ ರಾಗ ನೀ ನಾಗ ನೀ ನಾಗ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ

ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള മൂന്ന് മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ട് കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ ആറുമാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: coquin.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ

നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

ഓക്കെ, ആ വെക്കം. മീസൈ

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. കലാപ്രബോധിനി.

അപ്പം എല്ലാവർക്കും നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഈ കലാപ്രബോധന ഈ പരിപാടിക്ക് എന്തിനാണ് വന്നേക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് ഇപ്പം കാണിച്ചു തരാം. ഞങ്ങളുടെ ഐറ്റം മെയിൻ സംഭവം വരുന്നുണ്ട്.

0: ഹലോ എവ്രിവൺ, നമസ്കാരം. എൻ്റെ പേര് ജോർജ് എന്നാണ്. സാധാരണ ഈ പരിപാടിക്ക് എല്ലാവരും ഒറ്റയ്ക്കാണ് വരാറ്. ഞങ്ങള് മോൺസ്റ്ററായിട്ട് വരാതെ ഡ്യൂ ആയിട്ട് വന്നു, ഞാനും എൻ്റെ അനിയനും.
1: അതെ കൂട്ടിന്, ഞാൻ റിക്കി, ഞാനാണ് ഗിറ്റാറിസ്റ്റ് കം സിംഗർ,
0: ഞാനാണ് പാട്ടുകാരൻ എന്ന് പറയാം ഇന്ന്.
1: അപ്പൊ ഞങ്ങൾ മെയിനായിട്ട് ഈ പരിപാടി തുടങ്ങുന്നത് വെച്ചാൽ ലോക്ക്ഡൌണിന്റെ ഇടയ്ക്കാണ്.
0: അതെ,
1: അതുവരെ ഒരു പരിപാടി ഇല്ലാണ്ട് ഇങ്ങനെ ക്ലാസ്സിലൊക്കെ പോയി വെറുതെ അവിടെ ഇവിടെയൊക്കെ വായി നോക്കി നടന്ന ആൾക്കാരായിരുന്നു.
0: ഒരാവശ്യമില്ലാതെ ബി കോം ഒക്കെ പഠിച്ചു.
1: അതെ, ഞാൻ ബി എ ഇംഗ്ലീഷ് പഠിക്കുന്നു, ആർട്സിന്റെ സൈഡിട്ട് അങ്ങ് പോയി.
0: ആർട്സ് ആണ് പക്ഷേ കൊമേഴ്സ് ആണ് എടുത്തതെന്ന് മാത്രം.
1: അപ്പൊ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ലോക്ക്ഡൌണ് സമയത്താണ് ശരിക്കും അങ്ങ് പെട്ടുപോയത്. പുറത്തേക്ക് ഇറങ്ങാനൊരവസ്ഥയില്ല. വീടിന്റെ പുറത്തിറങ്ങിയ പോലീസ് ജീപ്പ് അവിടെ കിടക്കണ്ടാവും, അവിടെ നിന്ന് ഞങ്ങളെ പിടിക്കാൻ ഇങ്ങനെ കിടക്കണ്ടാവും. അപ്പൊ ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യാനായിരുന്നു. അപ്പൊ ഞങ്ങൾ പ്രൊഡക്റ്റീവാന്ന് ചോദിച്ച് തുടങ്ങിയൊരു പരിപാടി അത് പയ്യെ
0: പാട്ടുമായിട്ട് ഇറങ്ങി.
1: അതെ, അപ്പൊ ആദ്യം ഞങ്ങൾ തുടങ്ങിയെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ആയിരുന്നു മെയിൻ സംഭവം. ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോൾ എല്ലായിടത്തും എല്ലാവരും റീൽസ് ഇടുന്നു, പാട്ടിടുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു,
0: ഒന്നും പറ്റാത്ത അവസ്ഥ. ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റാത്ത അവസ്ഥ.
1: അതെ,
0: അപ്പൊ നമ്മളും വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കും ഇതുപോലെ പ്രൊഡക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്തുകൂടാ.
1: അതെ, എന്തായാലും ചെറിയൊരു കഴിവുണ്ടെന്നൊരു ചെറിയൊരു വിശ്വാസം. അപ്പൊ ആദ്യം ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരും, ആദ്യം ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു ചെറിയ പാട്ടൊക്കെ ഇട്ട് തുടങ്ങി, ഇംഗ്ലീഷ് ഇട്ടു, മലയാളം ഇട്ടു.
0: അതിപ്പോ തന്നെ ഞാൻ അവനെ വിളിച്ചു, എന്റെ വീടിന്റെ തൊട്ടപ്പുറം, പിന്നെ നമുക്ക് ഒരുമിച്ച് ചെയ്തോടെ എന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം തൊട്ട് മെയിൻ പർപ്പസ് സ്നാപ്പ് അയക്കാനായിരുന്നു. സ്നാപ്പ് അയച്ചപ്പോ റിപ്ലൈ വന്നു നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു.
1: അതെ, ബോറടിച്ചിരിക്കുമ്പോ ഞങ്ങളും ഇഷ്ടം പോലെ ബോറടിച്ചിരിക്കുന്നു, ഞങ്ങളുടെ കൂട്ടുകാരും ബോറടിച്ചിരിക്കുന്നു. അപ്പൊ അവർക്കും ഒരു എന്റർടൈൻമെന്റ് ആവുന്ന ഇങ്ങനെ എന്നും ഇങ്ങനെ സ്നാപ്പ് അയച്ചു തുടങ്ങി. അപ്പൊ സ്നാപ്പ് തുടങ്ങിയപ്പോഴാണ് എല്ലാവർക്കും ഇത്, അവര് പറഞ്ഞു ഇങ്ങനെ നല്ല സൗണ്ടാണ്, നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പൊ അത് കേട്ടപ്പോ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ്.
0: അവര് ചുമ്മാ പറഞ്ഞാണോ എന്നറിയാം, പറഞ്ഞൊരു കോൺഫിഡൻസിൽ ഞങ്ങളും കയറി അങ്ങ് കൊളുത്തി.
1: അതെ, അതിന്റെ ഒരു ധൈര്യത്തിൽ അങ്ങ് ഇൻസ്റ്റയിൽ അങ്ങ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചൊക്കെ അങ്ങ് പാട്ടിട്ട് തുടങ്ങി. പിന്നെ ഞാൻ പയ്യെ പാട്ടിട്ട് തുടങ്ങിയപ്പോ അതും ഇങ്ങനെ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി തുടങ്ങി.
0: പയ്യെ റീച്ച് ആയി തുടങ്ങി. പിന്നെ പാട്ടിടാനുള്ളൊരു പ്രചോദനം അവിടെ നിന്ന് കിട്ടി, ഇട്ടിട്ട് ഇങ്ങനെ പോയി.
1: അതുപോലെ നീ ലോക്ക്ഡൌൺ സമയത്താണ് ഈ ഗിറ്റാറും മെയിനായിട്ട് കയറി വന്നത്.
0: മെയിൻ കാര്യം ഞങ്ങൾ ആരും ഇത് പഠിച്ചിട്ടില്ല, ഞാൻ പാട്ടും പഠിച്ചിട്ടില്ല, ഇവൻ ഗിറ്റാറും വായിക്കാൻ പഠിച്ചിട്ടില്ല.
1: ഈ നെറ്റും ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോയെന്നല്ലാതെ എങ്ങനെയൊക്കെ വെറുതെ. പണ്ട് ഗിറ്റാർ ഇങ്ങനെ ഒരു മാസം ഈ വെക്കേഷൻ എന്നപ്പോ ചുമ്മാ ഇങ്ങനെ ബേസിക് ആയിട്ട് വരുന്നു, പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. അത് കഴിഞ്ഞിട്ട് അങ്ങ് എങ്ങനെയോ നിർത്തിപ്പോയി ക്ലാസ് ഒക്കെ തുടങ്ങി.
0: പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പാടണം വല്ല പാടണമെന്നൊക്കെ, പക്ഷെ അതൊന്നും നടക്കില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ പാടി തുടങ്ങി.
1: പിന്നെ ഈ ലോക്ക്ഡൌൺ സമയം ആയപ്പോഴാണ് ശരിക്കും എല്ലാത്തിനും സമയം കിട്ടിയത്. അങ്ങ് വെച്ചിട്ട് അങ്ങ് ഇറങ്ങാതെ വിചാരിച്ചു,
0: വെറുതെ വീട്ടിൽ ഇരിക്കുവായിരുന്നല്ലോ, മാനത്തോട്ട് നോക്കി കിടക്കുക, ഇത് തന്നെ പരിപാടി. പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു, നേരെ മതിലിയാടി ഇവന്റെ വീട്ടിൽ ചെന്നു പാട്ട് തുടങ്ങി.
1: പിന്നെ പാട്ട് ഇഷ്ടമുള്ളതായോണ്ട് അങ്ങ് അതും കൊണ്ട് അങ്ങ് എളുപ്പത്തിൽ അങ്ങ് എല്ലാം കാര്യങ്ങളൊക്കെ അങ്ങ് പോയി. അപ്പൊ ഇനി ഞങ്ങളൊരു പാട്ടങ്ങ് വെച്ച് കാച്ചാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള ഹിറ്റ് അയക്കുന്ന പാട്ട്. അപ്പൊ ഇതിന്റെ പുറകിൽ കുറച്ച് സ്റ്റോറി ഒക്കെ ഉണ്ട്.
0: അത് പാട്ട് കഴിയുമ്പോൾ പറയാം.
1: അതെ,

അപ്പോൾ ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ പാട്ട്, പിന്നെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ വിജിപാൽ സാർ ഇത് ഷെയർ ചെയ്തു. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയെന്ന് പറയാം. അതായിരുന്നു ഞങ്ങൾക്ക് ഈ പാട്ടിൽ കിട്ടിയ ഏറ്റവും വലിയ അപ്രിസിയേഷൻ, ഏറ്റവും വലിയ അംഗീകാരം.

0: വലിയ സർപ്രൈസ് തന്നെയായിരുന്നു, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു സംഭവം.
1: ഒന്നും പ്രതീക്ഷിക്കാതെ ചുമ്മാ ഷെയർ ചെയ്തു.
0: അതെ, ഒരു ദിവസം
1: തിരിച്ചു ഷെയർ ചെയ്തു.
0: ഇങ്ങനെ ഞങ്ങൾ വീട്ടിലിങ്ങനെ ഹാങ് ഔട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് ഏത് പാട്ടിടുന്ന് അറിയാൻ പോകല, അപ്പൊ ചുമ്മാ ഇങ്ങനെ ഇത് യൂട്യൂബിലൊക്കെ ഇങ്ങനെ പാട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പാട്ടൊക്കെ ഇടയ്ക്ക് ഈ പാട്ട് കണ്ടു, അങ്ങ് ഇഷ്ടമായി, എന്നാ പിന്നെ അതങ്ങ് ഇന്ന് ചെയ്തേക്കാന്ന് വിചാരിച്ച് ചെയ്താ
1: ചുമ്മാ പാടി. അപ്പൊ വിചാരിച്ചു എന്തുകൊണ്ട് ഇതിന്റെ ഒരു വീഡിയോ എടുത്തോടാ. അപ്പൊ തന്നെ എന്റെ ഫ്രണ്ടിനെ വിളിച്ചു, അവന്റെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് അവന്റെ ക്യാമറ ആയിട്ട് വരുത്തിച്ചു.
0: അതെ, ഞങ്ങളുടെ മെയിൻ വീഡിയോഗ്രാഫർ കം ഫോട്ടോഗ്രാഫറാണ് ജോർജി ജോർജിയസ് പാട.
1: അവനെ വിളിച്ചു, നേരെ അപ്പുറത്തെ വീട്ടിൽ പോയി വീഡിയോ എടുത്തു.
0: അതെ, അങ്ങനെ ഇത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോ ആദ്യം ഒരു ആക്ട്രസിന്റെ ഒക്കെ കമന്റ് ഒക്കെ വന്നായിരുന്നു വീഡിയോയ്ക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നത്. രാത്രി കുറച്ച് കഴിഞ്ഞിരുന്നപ്പോ എനിക്കിത് എന്റെ ചേട്ടൻ ഇങ്ങനെ ഫ്രീക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചേക്കുക, ഇത് കണ്ടോന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ ബിജുപാലിന്റെ പേജിൽ ഇങ്ങനെ മെൻഷൻ ഒക്കെ ചെയ്ത്
1: സപ്പോർട്ട്.
0: അതെ, അത് കണ്ടപ്പോ ഒരു ഭയങ്കര വലിയ സന്തോഷമായിരുന്നു, ഒരു അച്ചീവ്മെന്റ് പോലെ ഒക്കെ തോന്നി. അപ്പൊ എപ്പോഴായിരിക്കും പാട്ടിയിട്ട് ശരിക്കും അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി ഇങ്ങനെ ഇറങ്ങാന്ന് വിചാരിച്ചത്?
1: പാട്ടിട്ട് ഇഷ്ടം തോന്നി ഇറങ്ങിയതല്ല, ഉന്തി തള്ളി വിട്ടതാ.
0: ശരി, അതാരാ?
1: അപ്പൻ. അപ്പൻ പള്ളിയിലെ കൊയറിലേക്ക് ആളായിരുന്നു. അപ്പോ നേരെ എന്നെയും പിടിച്ച് കൊയറിൽ തള്ളി കയറ്റി. പിന്നെ പയ്യെ പയ്യെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. കല്യാണത്തിനൊക്കെ പോയി പാട്ട് പാടാൻ തുടങ്ങി.
0: കൊയറിലെ മെയിൻ ആളാട്ടോ, പക്ഷെ
1: കൊയറൊക്കെ ആയിട്ട് ഇങ്ങനെ പയ്യെ പോയി തുടങ്ങി. അന്നേരാണ് ലോക്ക്ഡൗൺ വന്നു, കൊറോണ വന്നു, എല്ലാം സ്റ്റോപ്പായി, ഒരു ഫുൾ ബ്ലാങ്കായി. ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ലാതെയായി.
0: അതെ, ഒരു മെയിൻ സമ്പാദ്യമായിരുന്നു കൊയറി പോകുന്നത്.
1: ഒരു പോക്കറ്റ് മണിക്കുള്ളൊരു ഇതായിരുന്നു അത്, മൊത്തത്തിൽ അങ്ങ് തീർന്നു. പിന്നെ എന്റെ അൾട്ടിമേറ്റ് എയിം ഓസ്ട്രേലിയ ആയിരുന്നു, അപ്പൊ അതുകൊണ്ട് എനിക്ക് സമയമുണ്ടായിരുന്നു ലോക്ക്ഡൗൺ തീരണവരെ. സോ അതുകൊണ്ട് നേരെ ഞാനും നേരെ ഈ ഫ്രീക്കനായ അനിയനെയും പിടിച്ചു പാട്ട് പാടാന്ന് വിചാരിച്ചു. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ എങ്ങനെയാ ഗിറ്റാർ വായിക്കാൻ തുടങ്ങി?
0: ഗിറ്റാർ എന്താണെന്ന്, ചെറുപ്പം മറ്റേ എനിക്ക് ഗിറ്റാർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ മ്യൂസിക് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എന്താ പറയാ, അതിട്ട് അങ്ങ് എങ്ങനെയോ കയറാൻ ചെന്നില്ല. അപ്പൊ
1: സിംഹത്തിന്റെ മടയിലൊന്നും പോയില്ലല്ലോ.
0: അല്ല, സിംഹത്തിനൊന്നും പരിചയം ഉണ്ടായില്ല പോകാൻ പറ്റിയ മടയിൽ. അങ്ങനെ ഇരിക്കുമ്പോ ഗിറ്റാർ പഠിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ വീടിനടുത്ത് ഇങ്ങനെ ക്ലാസിക് പ്ലേസ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ, ഐ മീൻ അക്കാഡമി ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഇങ്ങനെ വെക്കേഷന് രണ്ടു മാസം കയറി, പക്ഷെ രണ്ടു മാസം മര്യാദയ്ക്ക് പോയെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് ബേസിക് ഒക്കെ എന്തൊക്കെയോ പഠിച്ച് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാണ്ടായില്ല.
1: ഞാൻ പണ്ട് 4 വർഷം കീബോർഡ് പഠിച്ച പോലെ അറിയില്ല,
0: പക്ഷെ അന്ന് എന്തൊക്കെയോ ബേസിക് പഠിച്ചു, അതുകൊണ്ടായിരിക്കുമല്ലോ നമുക്ക് ഇപ്പൊ ഇങ്ങനെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് പാട്ടൊക്കെ പാടുമ്പോൾ അപ്പൊ കൂടെ എന്തെങ്കിലും വായിക്കാൻ ഗിറ്റാർ ഉണ്ടായിരുന്നു, എന്തായാലും അന്ന് മേടിച്ചായിരുന്നു ഒരു ഗിറ്റാർ. അപ്പൊ ആ ഗിറ്റാർ വെച്ച് എന്തെങ്കിലും വായിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കോഡ്സ് ഒക്കെ നോക്കി പഠിച്ചു, യൂട്യൂബിൽ വീഡിയോ കണ്ടു, അങ്ങനെ അങ്ങ് പഠിച്ചെടുത്തു. അപ്പൊ പഠിച്ചപ്പോ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല,
1: സെറ്റപ്പാണെന്ന് തോന്നി, കണ്ടിന്യൂ ചെയ്തു.
0: അങ്ങ് ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങ് എങ്ങനെയൊക്കെ പഠിച്ചെടുത്തു.
1: ഗിറ്റാർ വായിക്കുന്നുണ്ട്, ഞാനൊരു യുക്കലേലെ മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്.
0: അതോടെ ഇപ്പൊ പൊടി പിടിച്ചിരിക്കുന്നുണ്ട്,
1: ബാഗിൽ നിന്ന് പുറത്തിറക്കിയിട്ടില്ല.
0: പിന്നെ ഇങ്ങനെ എന്താ പറയാ, മ്യൂസിക് ഇനി കൂടുതൽ പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഗിറ്റാർ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. മ്യൂസിക് ഇട്ടൊക്കെ പോയാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്, പക്ഷെ അറിയില്ല എന്താ ഭാവി നമുക്ക് വേണ്ടി ഹോൾഡ് ചെയ്യുന്നത്, നമുക്കറിയില്ല.
1: എല്ലാവരുടെയും ആഗ്രഹം ഇഷ്ടപ്പെട്ട പാഷനേറ്റ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് പോവുക. പിന്നെ ഓസ്ട്രേലിയയിലൊക്കെ പോയി അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലുമൊക്കെ ചാൻസ് കിട്ടായിരിക്കും, പയ്യെ നോക്കാം, സമയമുണ്ടല്ലോ.
0: പിന്നെ ഇതുവരെ തോന്നിയ ഏറ്റവും വലിയ പ്രണയമാണ് പ്രണയം സംഗീതം.
1: അങ്ങനെ അല്ലല്ലോ എനിക്ക് തോന്നണേ, നിനക്ക് പാട്ടിനോട് മാത്രല്ലല്ലോ പ്രണയം, വേറെന്തൊക്കെയോ പുറകിൽ ഇങ്ങനെ ഞാൻ കാണുന്നു.
0: പ്രണയിക്കാൻ പറ്റി ഇഷ്ടം പോലെ സംഭവമല്ലോ, ലോകം ഭയങ്കര മനോഹരല്ലേ.
1: അതെ,
0: നമുക്ക് പലതിനോടും കാണുമ്പോ പ്രണയം തോന്നും, സന്തോഷം തോന്നും. അപ്പൊ എല്ലാത്തിന്റെയും ബ്യൂട്ടി നമ്മള് എന്താ പറയാ, അങ്ങ് അഡ്മയർ ചെയ്യണല്ലോ, ആഘോഷിക്കണല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ
1: പറ്റിയൊരു പാട്ട്.
0: അതെ,
1: കൊടുത്താലോ.

0: പ്രണയത്തെ കുറിച്ച് പറയുമ്പോ ഇതിലും നല്ലൊരു പാട്ട് പാടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
1: അതെ, ഓൾ ടൈം ഫേവറേറ്റ് ക്ലാസിക് ആണ് എന്ന് പറയാം.
0: ഒരു ഇളയരാജ ക്ലാസിക്കൽ, ഇളയരാജയുടെ ഒരു
1: മാജിക്.
0: വേറെ ഒന്നും അതിനെ പറ്റി പറയാനില്ല, മാജിക് എന്ന വാക്ക് മാത്രം അതിന് ആപ്റ്റ് ആയിട്ടുള്ളൂ.
1: കൂടുതലും ഡിസ്ക്രൈബ് ചെയ്താലും.
0: അതെ, അപ്പൊ ഇങ്ങനെ പാട്ടൊക്കെ പാടി ലോക്ക്ഡൌണിന്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറെ പാട്ടൊക്കെ പാടി, പിന്നെ പയ്യെ ലോക്ക്ഡൌണിന്റെ റെസ്ട്രിക്ഷൻസ് എല്ലാം കുറഞ്ഞു. അപ്പത്തെ ഞങ്ങളുടെ പാട്ടും കുറഞ്ഞു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. രണ്ടുപേരും അവരവരുടെ കാര്യങ്ങളിലേക്ക് ബിസി ആയപ്പോൾ പയ്യെ ഒന്ന് സ്റ്റോപ്പ് ആയിരുന്നു. പിന്നെയാണ് ഭീഷ്മപർവം എന്ന് പറഞ്ഞ മാജിക്കുമായിട്ട് സുഷിൻ ഷ്യാം വന്നേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പർദീസ എന്ന് പറഞ്ഞ പാട്ട് കയറി ഹിറ്റായപ്പോൾ അതൊന്ന് പാടി നോക്കാമെന്ന് വിചാരിച്ചു.
1: അതെ, അത് ഈ പറഞ്ഞ പോലെ വീണ്ടും ബാക്ക് ടു നോർമൽ ലൈഫായിട്ട് അങ്ങ് പോയതാ. കോളേജ് അസൈൻമെന്റ് അത് ഇത് എക്സാം അടുപ്പിച്ചായിരുന്നു. എക്സാമൊക്കെ 3, 4, 5 എല്ലാം അങ്ങ് തീർന്നുണ്ട്.
0: ഓസ്ട്രേലിയയിലെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വെളുപ്പിന് 3:30 എഴുന്നേറ്റിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക.
1: പാവത്തിന് അവിടെ ഉറക്കമില്ല, ഇവിടെ ഉറക്കമില്ല,
0: അവിടെ ഉറക്കമില്ല, ഇവിടെ ഉറക്കമില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ,
1: വീണ്ടും ഒന്ന് കൂടിയപ്പോഴാണ് ഈ പാട്ട്
0: ലൈഫ് ഫുള്ള് ബോറാവുന്ന് വിചാരിച്ചപ്പോഴാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു.
1: പിന്നെ റൂമിൽ ഫുൾ റോൾ ചെയ്തിട്ട് അങ്ങ് പാട്ട് ഇട്ടപ്പോഴും ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു.
0: അതങ്ങ് ഷ്യാമിന്റെ വേറൊരു മാജിക്കൽ ടച്ച്.
1: അതെ,
0: അതങ്ങ് കണ്ടപ്പോ അതും കൂടെ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു.

0: ഈ പാട്ടിനെ പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഇപ്പത്തെ ഹൈപ്പിൽ ട്രെൻഡിങ് പാട്ട്
1: ഭീഷ്മറും സിനിമയും കൂടെ കണ്ടപ്പോ മൊത്തത്തിൽ ആ ഇമ്പാക്റ്റ് കിട്ടി.
0: ഫുൾ മാസും ഫുൾ ബിജിഎമ്മും ഒന്നും ഒരു രക്ഷയില്ല. സുഷിൻ ശ്യാമിന്റെ മാജിക് അതിന്റെ കൂടെ മമ്മൂക്കയുടെ ഒരു തകർപ്പൻ.
1: ഇങ്ങനെയൊക്കെയുള്ള വരുമ്പോഴാണ് പാട്ട് പിന്നെയും പിന്നെയും
0: പാടാൻ വേണ്ടി തോന്നുന്നത്. ഇതുപോലുള്ള പാട്ടുകൾ കിട്ടുമ്പോ
1: അതെ നമ്മൾ ഒരൈറ്റത്തിൽ തന്നെ പിടിച്ചേക്കാതെ ആദ്യം ഞങ്ങൾ അക്കൂസ്റ്റിക് ആയിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങനത്തെ
0: ലവ് സോങ്സ് മാത്രം പാടിക്കൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു ഇതാവുമെന്നല്ലോ വിചാരിച്ച് നേരെ ഒരു ചേഞ്ച് പിടിക്കാന്ന് വിചാരിച്ച് നേരെ ഇതിലേക്ക് ചാടി.
1: അതെ ഒറ്റയടിക്കൊരു ചാട്ടായിരുന്നു.
0: അപ്പൊ ഇങ്ങനെ പാട്ടൊക്കെ പാടി നടക്കുന്നു. ഇപ്പൊ എപ്പോ വിസ വരുമെന്ന് അറിയില്ല. വിസ വരുമ്പോ നേരെ ഓസ്ട്രേലിയക്ക് ചാടുക, കുറച്ചു കാലം അവിടെ പണിയെടുക്കുക, സായിപ്പിന്റെ നാട്ടിൽ പണിയെടുക്കുക, കുറച്ച് ക്യാഷൊക്കെ ഉണ്ടാക്കി തിരിച്ചു വരിക. എന്നിട്ട് ഞങ്ങളുടെ ഒരു ഡ്രീമുണ്ട്, ഒരു സ്റ്റുഡിയോ തുടങ്ങുക, ബ്രോക്കോട്സ് എന്ന് പറഞ്ഞ പേരിൽ ഞങ്ങൾക്കൊരു ബാൻഡ് തുടങ്ങുക. ചേട്ടൻ അനിയനാണല്ലോ, അപ്പൊ ബ്രോക്കോട്സ് എന്ന് പറഞ്ഞ പേര് അടിപൊളിയായിരിക്കും. ബ്രോക്കോട്ടല്ല, ഇത് ബ്രോക്കോട്സ് ആണ്.
1: അപ്പൊ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം വേണമെങ്കിൽ പറയാം, ഞങ്ങളുടെ ഫ്രീക്കറി ഞാൻ ഓസ്ട്രേലിയയിലേക്ക് അങ്ങ് പറത്തു വിടുക. പറത്തു വിട്ട് കഴിഞ്ഞ പയ്യങ്ങ് അവിടെ നിന്ന് ഡോളേഴ്സ് ആൻഡ് ഡോളേഴ്സ് ഇങ്ങ് വന്നോണ്ടിരിക്കും. ആ ഡോളേഴ്സിൽ അങ്ങ് ഒരു സ്റ്റുഡിയോ ഒക്കെ തുടങ്ങി പയ്യതൊക്കെ അങ്ങ് കുറച്ചോടെ അങ്ങ് അഡ്വാൻസ്ഡ് ആയിട്ട് അങ്ങ് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്.
0: പാഷനുമായിട്ട് മൂവ് ചെയ്യണം.
1: അതെ, ജീവിതം എന്താണ് ഹോൾഡ് ചെയ്തതെന്ന് അറിയില്ല, എന്തായാലും
0: എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയില്ല.
1: ഫുൾ ശുഭാപ്തി വിശ്വാസം മാത്രമേ ഉള്ളൂ.
0: ഇവനും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നത് അടുത്ത വർഷം വെറുതെ വീട്ടിൽ ഇരിക്കുക.
1: അതെ, ഇപ്പൊ ഞാൻ എന്തായാലും ഡിഗ്രിക്ക് പഠിക്കുക ബി ഇംഗ്ലീഷ്. അപ്പൊ അത് തീരാറ ഏകദേശം രണ്ടു മൂന്നാഴ്ചയും കൂടെ ഇനി ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് തീരും. അത് കഴിഞ്ഞ് ഇനി ഇപ്പൊ എന്ത് ചെയ്യണം, ഒരു ഐഡിയ ഇല്ലാണ്ട് വെറുതെ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ. അത് കഴിയുമ്പോ ഇനി ഒരു വർഷം ഇരുന്ന് ഒന്ന് ട്രാവൽ ചെയ്യുക, ഒന്ന് മൈൻഡൊക്കെ ക്ലിയർ ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു തീരുമാനം.

0: ഫ്രഷ് ആയിട്ട് തിരിച്ചു വന്ന് പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുക.
1: പ്ലാൻ ഒന്നും ആയിട്ടില്ല, എന്നാലും നമ്മള്
0: ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തതാണ്.
1: എന്നാലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ തന്നെ ഞങ്ങൾ ഇന്നലെ
0: വിചാരിച്ചു,
1: ഇന്നലെ രാത്രിയാണ് ഫ്രീക്കുന്നത്, ഫ്രീ ആവുന്നത് എല്ലാം ഫുൾ കറക്റ്റാണ്. ഇപ്പൊ ഈ പോകാനുള്ള തിരക്കും പിന്നെ ഒരു കസിന്റെ കല്യാണം ഒക്കെ വരുന്നുണ്ട്, അപ്പൊ അതിന്റെ ഒക്കെ ഇതായിട്ടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ 10 മണിയായപ്പോ കിടക്കുന്ന ആൾ, ഞാൻ കിടക്കുന്ന ഒരാളാ, ഇന്നലെ 10 മണിയായപ്പോ എന്നെ ഫോൺ വിളിച്ച് കഥ ഉറക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാരും കഥ തുടങ്ങി, നൈസായിട്ടും കേട്ടി
0: പാടി നോക്കിട്ട് പോകണ്ടേ. രാത്രി 10:30 വിളിച്ചെഴുതേപ്പിച്ച് പാട്ടൊക്കെ പാടി,
1: അതെ, അവസാനം 12 മണി വരെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞിരുന്നു നമ്മൾ ചെയ്തത്. പക്ഷെ അതൊരു രസമായത് കുഴപ്പമില്ല.
0: പാട്ട് പാടുന്നത് ഇഷ്ടമായതുകൊണ്ടും ഗിറ്റാർ വായിക്കാൻ അവൻ ഇഷ്ടമായതുകൊണ്ടും,
1: അതെ,
0: കേൾക്കുന്നത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഞങ്ങളുടെ ഒരു ചിന്ത കൊണ്ടും ഞാൻ
1: പ്രതീക്ഷ. അങ്ങനെയാണ് ഇവിടെ എത്തിയത് ഇങ്ങനെ. അപ്പൊ നിങ്ങളിങ്ങനെ പറഞ്ഞ പോലെ ഞാൻ പൊതുവേ ഇങ്ങനെ കേൾക്കാറുള്ളത് ഇങ്ങനത്തെ പഴയ അക്കൂസ്റ്റിക് ടൈപ്പാണ്, അതാണ് എപ്പോഴും ഇങ്ങനെ ഹൃദയത്തിട്ടങ്ങ് തറച്ച് കയറുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്,
0: പഴയ പാട്ടുകളുടെ വരികളും അതെ ഈണങ്ങളും.
1: പ്രത്യേകിച്ച് ഇപ്പൊ ഈ ജോൺസൺ മാഷ് എന്നൊക്കെ പറഞ്ഞൊരു വലിയൊരു ഇൻസ്പിറേഷൻ പോലെ, ജോൺസൺ മാഷിന്റെ പാട്ടുകൾ നമ്മൾ എത്ര കേട്ടാലും മതിയാവില്ലാത്തൊരു ഫീലാണ് അത് പലപ്പോഴും. ഞാൻ ഇപ്പൊ പല ഇന്റർവ്യൂലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ജോൺസൺ മാഷിന്റെ, അന്ന് തോന്നിയില്ലെങ്കിലും പിന്നീട് അത് കഴിഞ്ഞ് എല്ലാവർക്കും കേൾക്കുമ്പോഴാണ് ശരിക്കും അതിന്റെ ഒരു മാജിക് ഒക്കെ അങ്ങ് ശരിക്കും മനസ്സിലാകുന്നത്.
0: ആ വരികളുടെ ഓരോ ഈണത്തിന്റെ ഓരോ
1: ആ ഓരോ വരിക്കും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ട്യൂണായിരിക്കും എപ്പോഴും ഉണ്ടാവുക
0: മനസ്സിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങി.
1: അതെ, അപ്പൊ അങ്ങനെ മനസ്സിലായിട്ട് കേറിയ വേറൊരു പാട്ടാണ് ഇപ്പൊ ഞങ്ങള് പ്രിപ്പയർ ചെയ്തേക്കുന്നത്.
0: അതെ,
1: അതങ്ങ്
0: ഒരു പാട്ടും കൂടെ അങ്ങ് പാടാന്ന് വിചാരിച്ചു.

0: എത്ര കേട്ടാലും മതി വരാത്ത ഒരു പാട്ടാണ്.
1: അതെ, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് പാട്ടുകളൊന്നാണ് ഇത്. എന്തായാലും
0: വാണി ജയറാമിൻ്റെ ഒരു വേർഷനാണ് ഇത് ഇറങ്ങിയതെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിത്ര ചേച്ചി പാടിയ ആ ഒരു പോർഷനാണ്.
1: പുതിയതായിട്ടൊന്ന് വിജയ് സൂപ്രം പൗർണമിയിൽ,
0: അതെ വിജയ് സൂപ്രം പൗർണമിയിൽ ചിത്ര ചേച്ചി ആ കഫേയുടെ സൈഡിലിരുന്ന് പാടുന്ന പാട്ട്, അതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫേവറേറ്റ്.
1: പിന്നെ ഇങ്ങനെ തോന്നിയേക്കാണ് പാട്ടിന്റെ മനോഹരത കൂടുന്ന പറഞ്ഞാൽ ഓരോ സൗണ്ട് വരുമ്പോഴും ഓരോ ഫീൽ നമുക്ക് കിട്ടും.
0: അതെ, ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ
1: ഒരു പാട്ടും ഒരാൾക്ക് സ്വന്തം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പലരുടെയും
0: പലരും പാടുമ്പോൾ പല പല തരത്തിലുള്ള ഫീൽ നമുക്ക് കിട്ടും.
1: അതാണ് നമ്മുടെ പല കോണുകളിലേക്കൊക്കെ
0: അതാണ് പാട്ടിന്റെ ഒരു പ്രത്യേകത. കണ്ണ് കാണാൻ പറ്റാത്തവരും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവം സംഗീതം.
1: അപ്പൊ ഇങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് ഈ ഇടയ്ക്ക് കണ്ട ഒരു സിനിമയാണ് മുതൽ നീ മുടിവ് നീ. അപ്പൊ ഇപ്പൊ കോളേജൊക്കെ തീരാറായപ്പോഴത്തേന് ഒരു പ്രത്യേക ഫീൽ വേണമെങ്കിൽ കിട്ടി എന്നൊക്കെ പറയാം.
0: പലർക്കും പല നഷ്ടപ്രണയങ്ങളുടെ ഓർമ്മകളിലേക്ക്,
1: നഷ്ടപ്രണയം ഇല്ലെങ്കിലും നമുക്ക് എന്താ പറയാ, നമ്മൾ പറയാതെ പോയ പ്രണയങ്ങൾ ഇഷ്ടം പോലെ എല്ലാവരുടെയും മനസ്സിലൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഇതൊക്കെ ഉണ്ട്. ആ സിനിമ കണ്ടപ്പോ എനിക്ക് എന്താ പറയാ, ഈ പാട്ടങ്ങ് പെട്ടെന്ന് കൊളുത്തി. നമ്മൾ പലപ്പോഴും എന്താ പറയാ, ഞാനാണെങ്കിലും ഇപ്പൊ പറയാൻ തയ്യ ഇവിടെ പറയുന്നില്ല, തുറന്നങ്ങ് പറയണം, എന്നാലും പറയാനുള്ള പല കാര്യങ്ങളും പറയാതെ പോയതിലുള്ള ഒരു വിഷമം
0: ഇപ്പോഴും ഉണ്ട്.
1: അതെ, അപ്പൊ നമ്മളങ്ങനെ ആ വിഷമം ഒന്നും വെച്ചോണ്ടിരിക്കരുതെന്നൊരു അഭ്യർത്ഥന എനിക്ക് എല്ലാവരോടും ഉണ്ട്. അപ്പൊ ഈ ഒരു പാട്ട് അതിന് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്നൊരു

0: അപ്പൊ എങ്ങനെയാ പയ്യെ നിർത്താനുള്ള പരിപാടി നോക്കിയാലോ? കൊറേ നേരമായില്ലേ
1: ആക്കാരും
0: വെറുപ്പിക്കുന്നു. അപ്പൊ നിർത്തുന്നതിന് മുമ്പ് നീ ഇത്ര നേരം വെറുതെ ശ്രമം ചെയ്യലായിരുന്നു നിന്റെ ഒരു പാട്ടായാലോ?
1: എന്റെ ഒരു പാട്ട് മെയിൻ പാട്ടുകാരിരിക്കുമ്പോ പാടാൻ ഒരു പേടിയൊക്കെ ഉണ്ട്, എന്നാലും അങ്ങ് നോക്കാം. അപ്പൊ എന്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് പാട്ട് എന്ന് പറഞ്ഞാൽ അത് മേലെ മേലെ മാന, അതങ്ങായാലോ
0: തകർത്തു.

0: അടിപൊളി.
1: അതെ, ഇനി ഞാൻ പഠിച്ചതിക്ക് ഇങ്ങനെ ഒരു പാട്ട് പാടണല്ലോ ഒറ്റയ്ക്ക്.
0: ഇത് കേട്ടപ്പോ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഒറ്റയ്ക്ക് പാട്ട് പാടുന്നില്ല, എല്ലാ പാട്ടിലും ഇവനെ കൊണ്ട് ഞാൻ പാടിക്കും.
1: അതെ, അതാണല്ലോ നമ്മുടെ മെയിൻ.
0: അതെ, പാട്ടാണല്ലോ എല്ലാം.
1: അപ്പൊ ഏത് പാട്ടാണ് ഇനി പാടാൻ പോകുന്നത് ഒറ്റയ്ക്ക്? അങ്ങ്
0: നീ നിന്റെ പേഴ്സണൽ ഫേവറേറ്റ് പാടി, ഞാൻ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് പാടാം.
1: ഏതത്?
0: അമ്പിളി എന്ന് പറഞ്ഞ സിനിമ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതിനകത്ത് എനിക്ക് സൂര്യസന്തോഷിന്റെ വോയിസും പുള്ളിയുടെ പാട്ടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ കൂടെ വിഷ്ണു ചേട്ടന്റെ ഒരു മ്യൂസിക്കും കൂടെ വന്നപ്പോൾ അടിപൊളിയായിട്ട് പാട്ടുണ്ട് ആരാധിക, അതങ്ങ് കാച്ചാ.
1: ഓക്കേ.

0: നിർത്തല്ലേ പയ്യെ.
1: ഇത്ര നാളത്തെ അനുഭവത്തിൽ ഇങ്ങനെ പാട്ടൊക്കെയായി വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്.
0: ആദ്യമായിട്ട്
1: അതിന് വളരെയധികം കടപ്പെട്ടിരിക്കുന്നുണ്ട് റേഡിയോ കൊച്ചി 90 FM-ൽ ഈ കലാപ്രപോ

0: എന്ന് പറഞ്ഞ പരിപാടി തന്നെ ഇങ്ങനെ വളരെ ഫേമസ് ആയിട്ട് എല്ലാവരും അറിഞ്ഞ് എന്താ ഇങ്ങനത്തെ കലാകാരൻ വളർന്നു വരുന്ന കലാകാരന്മാരും കലാകാരിമാരും ഒക്കെ ഇങ്ങനെ അറിയപ്പെട്ട
1: സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നെയാണ്.
0: അതെ, പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഞങ്ങൾ അറിയിച്ച എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവനൊരു പ്രത്യേക നന്ദിയുണ്ട്.
1: ഞങ്ങളിങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതിനും ഇത്ര നേരം ഞങ്ങളെ കേട്ടോണ്ടിരുന്നതിനും
0: അതെ, നിങ്ങൾക്കും ഒരു നന്ദി.
1: ആദ്യമായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് വർത്തമാനം പറയാം.
0: അതെ, ആദ്യം വന്നപ്പോ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ എങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ എല്ലാരും ഭയങ്കര ചില്ല്, എല്ലാരും നല്ല അടിപൊളിയായിട്ട് കമ്പനിയായി. അപ്പൊ പിന്നെ പറയാനും വലിയ മടിയൊന്നും ഉണ്ടായില്ല,
1: എല്ലാം അങ്ങ് ഫ്ലോയിലൊക്കെ.
0: പിന്നെ ഇഷ്ടമുള്ള കാര്യത്തെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കാനും കുഴപ്പമില്ല,
1: പാടാനും പറ്റും പറയാനും പറ്റും.
0: അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി
1: വേണമെങ്കിൽ അത് ചെയ്തോണ്ടിരിക്കാം.
0: അത്രയും വലിയൊരു അവസരം കിട്ടിയതിന് വളരെയധികം നന്ദി.
1: ഞങ്ങളെയും എന്റെ അനിയന്റെ
0: പേര്
1: ബ്രോക്കോൾ.
0: അപ്പൊ താങ്ക്സ്.

0: എന്തിനാ എന്നെ രക്ഷിച്ച്? എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കട്ടിട്ട് കടന്നു കളയാൻ വേണ്ടിയൊന്നുമല്ല, അച്ഛനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്. എല്ലാറ്റിനും എനിക്ക് മാപ്പ് തരണം.
1: ആരോടൊന്നും പറയണ്ട, അപ്പു പോയി ആ പണം അയക്കൂ.
0: മറക്കില്ല, ഞാൻ മരണം വരെ ഞാൻ മറക്കില്ല.
2: ഇന്നലെ മയങ്ങുന്ന നേരം ഒളിച്ചെന്നേ